0: ധർമ്മദേശനെ. അത് ഇരുദിന ധർമ്മദേശനെ സദഹാ പിൻബര ദായകത്വ ധർമ്മ ലബന്നേ അനുരാധപുര പുരഹല പെതിസേ പതിഞ്ച് ജ്യോതിഷവേദി വിശ്രാമിക പാഠശാലാചാര്യ വിമൽ പിയസേന മഹാത്മാ വിസി എതുമാൻ അരമുണു കരകന്നവ ത്രികുണാമലേ മെദവച്ച പ്രദേശേ വിസു നസീഗിയ കെ പുഞ്ചി ബണ്ട യു കുമരി എത്തനിയന ദിമാപ്യന്റെ സഹ പി ബി അപ്പുഹാമി ഉപസിരി ബണ്ടാറ് കിരി ബണ്ടായന സഹോദരൻറ്റ് പിൻപെത് പ്രാർത്ഥന കിരീം എമെന്മ അനുരാധപുര പുരഹല പ്രദേശേ പതിഞ്ചിവ സിറ്റി നസീഗിയ ബിരിന്ദവന നിമലാ ശ്രീയാലതായനായിട്ട് പിൻ പെമിനുവീമാത് മിഹി തവത് അരമുണക് പവട്ട് പത്തുനുവ ഏവഗേമ മധുഷാ ദിൽഷാനി വിദുനി ദുലാറായന അയട്ട് ദീർഘായുഷ പ്രാർത്ഥന കിരീമാത് മെഹ്യുത്തും പ്രാർത്ഥനാവക് പവട്ട് പത്തു തിബിനു മേ കരുണു സിയല് യഹപത് സിതിന്യുതു കരണ്ണാവു മേ ധർമ്മദാനമേ പിൻകമേ ബലേൻ ഏകാന്തേൻ മിഷ്ടവേവായ് പ്രാർത്ഥന കരമിൻ അപ്പി അത് ദിവസേ ധർമ്മദേശുനി സന്ദഹാ സൂദാനൻ വിമു അത് മേ ഉത്തും ധർമ്മദേശുനി ദേശക്യാനൻ വഹൻസേ അനുരാധപുര ശ്രീലങ്ക ഭിക്ഷു വിശ്വവിദ്യാലയ ബൗദ്ധ അധ്യയനാശേ ജ്യേഷ്ഠ കഥികാചാര്യ മെദവച്ചിയ ഇസിൻ ബെസ്സകല് റുവൻഗിർ രജമഹാവിഹാരേ വിഹാരാധീശ്വര് ഉത്തുരു നൂറകം പലാത്തെ ഉപപ്രധാന അധികരണ സംഘ നായക് രാജകീയ പണ്ഡിത് പൂജ്യ കടവത്ഗമ പീരത്തന സ്വാമീന്ദ്രയൻ വഹൻസേ അവസരായി അപേഹാന്ദ്രുണി
1: പിൻവത്നി ധർമ്മദേശനാവ് ശ്രവണേ കിരീമട്ട മത്തി പഞ്ചശീലേ സമാധാന വീമ സന്ദാഹ നമസ്കാരേ കിയാൻ
0: സാധു സാധു സാധു നമോ തസ് ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ് നമോ തസ് ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ് നമോ തസ് ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ് സാധു സാധു
1: ബുദ്ധാ